നിർമാണി ഞാൻ ഞാൻ വീണ്ടും കണ്ണാഴ്ച ഞാൻ കാണ എന്ന പെരുമിയനായി തണ്ടാഞ്ഞാ കാണ യാട്ട ഞാൻ മീയണ യാട്ട ഞാൻ ടാവള ജബ്രോക്ക് ഇനങ്ക ടാവള മാണി നബുഡ്നി ഗ്രീറ്റിംഗ്സ് മൈ നെയിം ഇസ് തേർഡ് ബോൺ ആൽ ദിസ് ഇസ് എ സെലിബ്രേഷൻ ഓഫ് ദ യങ് പീപ്പിൾ ഓഫ് ടുഡേ ദ വോയിസസ് അപ്പോൺ കാണ ലാൻഡ് I hope that you give your support to all the young nungas appearing on this CD. By supporting our youth today, we ensure a positive future for them tomorrow.